നമോ സർവദ്രേസംഗ നമോ സർവകരേസംഗ നമോ സർവരംഗേതർ ഭംഗീയ നംഗേ നമോ ജീവ ജീവം നമോ ബീരിപ്പിജയഹിജയസമാതം പ്രസജേ കൃപാലം സ്വരൂപേകോ കർമ്മം പ്രണാശി സദാ സർവദാ ആരതിഹൃദം നവാസി ചർപ്പട് ശാന്തൗപ്രസാദ് അമൃത് കർമ്മേ അമൃത് ധർമ്മേ അഖൽ യോഗ്യ ജല ഭോഗേ ജല രാജയ ടൽ സാജേ അഖൽ ധർമ്മങ്ങളാ